സൂറ മുഅ്മിനൂൻ അതല്ല സമസിപാറ ആയത്ത് നമ്പർ 107. സൂറ മുഅ്മിനൂൻ അതല്ല സമസിപാറ ആയത്ത് നമ്പർ 107.

സൂറ മുഅ്മിനൂൻ അത്തല്ലസമ സിപാറ ആയത് നമ്പർ 107. ഉസ്ദി സൈന അല്ലാഹു ജല്ല ശാനുഹു പർമ